0: കേൾപ്പത് എം ഒ പി സമുദായ വാനൊലി 107.8.
1: യു ആർ ലിസണിംഗ് ടു എം ഒ പി കമ്മ്യൂണിറ്റി റേഡിയോ 107.8 FM.